ഇല്ല ഒന്ന് പാക്കയില്ലേ കൽഭൂമി ഇല്ല ഇല്ല പറക്കുതടി നീ വിളി വഴിയ ഉള്ളം നുഴൈന്ത പിന്നാൽ മനമൊരു വഴിയേ.